0: ഹലോ ഓ സോറി ഹലോ യെസ് പ്ലീസ് അച്ഛനി ഓക്കെ
1: അങ്ങനെ
0: ഞാൻ വിളിയാമോ. All right.